0: ചേച്ചി ഞാൻ ഇറങ്ങാം.
1: ഇറങ്ങോ, വീട്ടിൽ കാണാം.
2: സിസ്റ്ററിന്റെ റൂംമേറ്റിനെ ഈടായിട്ട് എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടല്ലോ.
3: ശ്രദ്ധിച്ചാലും അവളൊരു പയ്യനുമായിട്ട് ഇഷ്ടത്തില്ല.
0: ഇത് പ്രവേശിക്കാണല്ലോ.
1: ഇതിപ്പോ ആരായിക്കാനാ?
0: ഒന്നും കാണുന്നില്ല. ഇതെന്താ ഇംഗ്ലീഷിലെ എഴുതുന്നുണ്ട്? മെയ്ഡ് ഇൻ ജർമ്മനി. പ്രവചിച്ചിട്ട് ഹസ്ബൻഡ് അവിടെയല്ലേ?
4: ലാസ്റ്റ് ടൈം കഭി ഫോൺ കിയാ താ ഉസ്നെ ഏക് സാൽ സേ ഊപ്പർ ഹോ ഗയാ.
1: ചേച്ചിക്ക് അവളെ നേരത്തെ അറിയായിരുന്നു?
3: തീരെ അറിയത്തില്ലായിരുന്നു. ഒരു ദിവസം അച്ഛൻ വിളിച്ച് വെച്ച് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവര് കല്യാണമൊക്കെ നശിച്ചു കഴിഞ്ഞായിരുന്നു.
1: കൊട്ടും അറിയാത്ത ഒരാളെ എങ്ങനെ കല്യാണം കഴിക്കാം?
5: അതിനെന്റെ മോനെ രാത്രി വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ തൽക്കാലത്തേക്ക് ഞാൻ ഈ നേഹത്തിന്റെ കയ്യിൽ കുറച്ച് ഉമ്മ കൊടുത്തു വിട്ടാലോ.
1: ഈ ഭാവിയെ പറ്റി ചിന്തിക്കാറുണ്ടോ?